Double de Kaivinadi Visi e Kaivelava. Nette femma pe official Facebook fan page ki. Mam Facebook live ke inne thaggal live ekata join wenna pulang wata wage kati ekathu karagena lassana sindu okata. Api balamu umata call kala thiyena kati kawuda kiyala. Ape wal pitu mulu paliya call kala. Wife Dammi Dushan Mihiranga kati ekathu karagena anjay wewa godi dawasakin allagatte hanida. Eid bus Anuradhapura Ranjit Priyankaraya katha kala. Maya Salon ke Maya Gunasekhara, it was Nipundi, Senar Supake Senaratnaya, Sandipa, Inoka, Dula, Ridineshika, Harshika, Kaushika, Isha, Lakmali, Lakshika, Lakshika, Lakmali. Ekat Kariganang, Mehana Sindhu Atama, Eat Pase. Tushara, Titanic Salonike, Sundaram Basai, Kamal Vaikat Karaganuka, Kamal to Maka Kutonikiva. Kamal Loyat Vitra, Hanida. തുഷാരഹം ഇല്ലോട്ട് തന്നെപ്പാ ശ്രീമൽ ഭാഗിക്ക പെലാസയ്യാ ഈട് പാസ് രസിക അയ്യ ഹിരാണി അക്ക കപിലുമല റൊട്ടി കടയെ സെറ്റ് കായി ഒക്കോം ഇക്കു കരകുന്ന സിദ്ധക്ക ഹമുക്കില്ല തമായി കേവേ സെറ്റ് എക്കട്ടമ ജയ വിവാ കോബലാന്ന് ഈട് പാസ് കവദിന്നെ ആ മമ കിവ രഞ്ജിത് അയ്യാ ഒയാഗേ കാലിലേക്കും കിവ ടിക്ക് ഒക്കോം കിവ മെസ്സേജ് ഒക്കെ കുത്തേവല തീയണോ കൊല്ലായി തീ ඊට පස්සේ කවුද මේ ජානු අපේ සුන්දර ගින්දරී මට ලස්සන සින්දාක් දෙනවද මට වැහැ වරිටු චන්දිමාක සුජානි චන්දිමාක සින්දුවට ෆැමිලි එක හැමෝම එකතු කරගන්න කියලා තියනවා දෙන්නන් දෙයියෝ හයි ජානු ඔකේ අපි ඔය ලස්සන සින්දුවකට එකතු කරගන්න තාත සමන්ත අයෝ මයන්ත අකශෂිනි අමවන් යරචි උමාකා නවීන

പുത്തളമ ഡിസ്ട്രിക്ട് നിയോജന കരമീ നബിത്തേക്കേ വൈബ് ഗിഫ്റ്റ് കാത്തിനുമേ കീഴിൽ ക്യൂവാനേത് റൈറ്റ് മേടത്തിന് ഗിഫ്റ്റ് മുഖത്തിക്കല ടഗാല ടഗാല ഫേസ്ബുക്ക് പേജ് പത്തിട്ട് റൈറ്റ് മെന്ന് പ്ലേകളിലെ കണ്ണ് തീയന്നു വെടി നടവിലെ കണ്ണ് തീയന്നു മെന്ന് വേവ് വൈബ് സുപ്രീമ തേക്ക കപി കാണിതിന് അതന്നെ